അതി സകരിയാകെ ഫാനായി, യഹ്യാകെ ഫാനായി, ഐസാകെ ഫാനായി, ഇലിയാസ് ഗെ ഫാന തെതുമകു ദക്കെ വീമെ എയിൻ കൊമ്മെ ബേഖലക്കുമെ വനി സോലിഹുംഗെ തെരിന്നേ.

അത് ഇസ്മായിൽ ഗഫാനായി, ഇലിയസ ഗഫാനായി, യൂനുസ് ഗഫാനായി, ലൂത്ത് ഗഫാനത്തിൽ മുഗ്ധക്കവീമ അതിഥിമൻ റസ്കലാങ്കി എയിൻ കൊമ്മ ബേക്കലകും ആലം തകു മച്ചം മാ കുറവ ഇതുർക്കുരവീമേ.

ഖലീഗഫാനു വിദാൾവാശ് തിയബാമീഹു നിഖം ബുണെബലാശ് അള്ളാഹു തിയബാമീഹുങ്കെ ഇവുമായി ഫെനും ഗെന്തവ അതി തിയബാമീഹുങ്കെ ഹിത്തവുഗാ സിക്ക ജസ്സവാ ഫിനമ ഇഖന്തത്ത തിയബാമീഹുന്നൻ അലും ഗെനസ്തേനി അള്ളാഹു ഫിയവാ കൊം ഇലാഹകു ഹിയെ തിമൻ റസ്കലാങ്കെ ആയത്ത എക്കി ഗൊയ്ഗുത ബയാം കൊദ്ദിവനി കൊം ഫതയ കൊങ്കം ഖലീഗഫാനു ദിക്വടാഗന്ന വാശെ ദെങ് എഫ് ഫഹുസ് എവരെ എ ആയത്തക്കും ദുർഹലിവ ഗണിതേ.

അതി സകരിയാകെ ഫാനായി, യഹ്യാകെ ഫാനായി, ഐസാകെ ഫാനായി, ഇലിയാസ് ഗെ ഫാന തെതുമകു ദക്കെവീമെ എയിൻ കൊമ്മെ ബേ കലക്കുമെ വനി സാലിഹുങ്ങെ തെരിന്നേ.

അതി ഇസ്മായിൽ ഗഫാനായി, ഇലിയസ ഗഫാനായി, യൂനുസ് ഗഫാനായി, ലൂത്ത് ഗഫാനത്തിൽ മുഗ്ദക്കവീമെ അതി തിമൻ റസ്കലാങ്കെ എയിൻ കൊമ്മെ ബേക്കലകു ആലം തൗകെ മച്ചം മാ കുറവ ഇതുർക്കുരവീമേ.

യഅകുലൂൻ അദി മർവഫാവാ ബിമകി എവരെന്ന ടക അലുൻ ദിരുമക ഫണുവാണെ കമുഗെ ഹെക്കെകെ തിമൻരസ്കലാംഗെ എ ബിംഗണ്ടു ദിരുവീമെ അദി തിമൻരസ്കലാംഗെ എ ബിമും ഒട്ടറു നെരുവീമെ ഫഹെ എവരെൻ കാ ഉളനീ എയിന്നെ.

0: ഹമകഷവറും മണിതിക്കക്കും തിമനസ്കലാങ്ക ഇൻസാനാ ഹെദ്ദെവിക്കം എ ഇൻസാനായ നേങ്കനീ ഹെയ്യെ ഫഹെ എഹാറും ഏനാ വണീ ഫാളുവെ ബയാം വെഗെംവാ ദെക്കുളുവെരിയക്കു കമുക. وضرب لنا مثلا ونسي خلقه قال من يحيي العظام وهي رميم
1: ادي انسانا تمن رسكلانگ مثال جس ادي اينا هدوي گوين اينا هندما نتالي اينا بني كشت فيوه هلاكو افا ونكو എ തകെതി ദിരുവാണി കാ കുഹയ്യെ.
0: ഖുൽ യുഹ്യീഹ അല്ലദീ അൻശഅഹാ അവ്വല മറ വഹുവ ബികുല്ലി ഖൽഖിൻ അലീം.
1: കലേഗഫാണു വിദാളു വാശെ എ കശിതൻ അലുൻ ദിരുവാണി ഫുറതമ ഫഹറു എ കശിത ഉഫെദ്ദെവി റസ്കലാംഗെ അതി എഖലാംഗെയി ഹുരിഹാ മഹ്ലൂഗുംഗെ കന്ത മൊള ദിനെ വൊടിഗെംവാ റസ്കലാംഗെ.